മമ്മിനെ ദേഖാംഗി ദിൻ കേക്ക് നദി കഞ്ഞ കയൽസ് മാത്യു ആ ഹർമന്ദർ ബി നൈൻറാം കലോൻ മിസ് എസ്കൊളസ്റ്റിക്ക ത ഇൽതരലോൻ ത ഡിനാലിസ ഇഹോയ്തലക് ആ കീ റോ